ഫഹെ ദുനിയായ് ആഹ്രതുക ഗദഫദ വെഗും വാ അജാബക്കും തിമൻ റസ്കലാങ്കെ എവരെണ്ണം അജാബ് ദിവ്വാ ഹുഷീമെ അതി എവരെണ്ണ നസ്രുദേനെ ഇവ്വെസ് ഭയക്കുന്നുവേ.

ആകാശം ഫഹ ദുനിയായി ആഹ്രതുക ഗദഫദ വെഗും വാ അജാബക്കും തിമൻ റസ്കലാങ്ക എവരെന്നം അജാബ് ദിവ്വാ ഹുഷീമെ അതി എവരെന്ന നസ്രുദേനെ ഇവ്യസ് ഭയക്കുന്നുവേ.

0: ഹമകശ്വറും അള്ളാഹുഗ ഹദ്രത്തുഗ ഈസാ ഗഫാനു ഹിദ്ദം ഗ മിസാൽ ആദം ഗഫാനു ഗ മിസാൽ ഫദേ എക്കലാം ഗ ആദം ഗഫാനു ഹിദ്ദവി വെലീന് ദെൻ എക്കലേ ഗഫാന ഇൻസാനക വാഷേ വഹി കുരുവി ദെൻ അള്ളാഹു വഹി കുരുവി ഫദേൻ വിജ്ജെ
1: ദിവഹ്യഫം ദിവഹിന്നായകു നോദിയ 1 മെഗാഹെർട്സ്.